ലഷ്കരായകം തോലൂത്ത് നുക്കുമെവടായകം ഹിന്ദു ഏനാ വിദാൾവി ഹമകഷറും അള്ളോ ഫെങ്കോറകും തെബാമീഹുങ്ക കിയമന്തെരുക്കം ഹുരി ഗൊയ് ബല്ലവാനെ ഫഹ എക്കോറും ഫെംബൊയഫി മീഹാ ദന്നാശ് ഫഹ എമീഹാ തിമങ്ക മീഹുങ്ക തെരയക്കും നുവെത്തെ അതി ഏകെ റഹ ലിബി നുഗ മീഹായി ഹമകഷ്വറും വെസ് തിമങ്ക മീഹുങ്ക തെരം വാ മീഹിക്കെ എമീഹിഗ്ഗതും അഗ്ഗൊട്ടിഗ് ഫെൻ ലിബുഗ മീഹാ മെനുവിയെ ദെം ഫഹ എവരെങ്ക തെരം മധുബയക്കും മെനുവി എക്കോറും ഫെംബൊയഫിയെ ദെങ് എഫഹു തോലൂതായി ഏനാഗ അരിഹുഗ ഈമാ വിഗന്തിബ് മീഹും എക്കോറു ഫഹനള ഹിംഗജ്ജ ഹിന്ദു എവരെങ്ക തെരം ബയക്കു ദെന്നവൂവെ ജാലൂതായി ഏനാഗ ലഷ്കര ഹുരാമ കുറുമുഗ കുളദാന കമെ അദക്കു തിമമ്മെന്ന കന്നെത്തെ ഹമ കഷ്വറും അള്ളോഹ ബദ്ദൽവാനേ കൻ യഖീൻ ഖുറാ മീഹും ബുനൂവെ അള്ളോഹുഗെ ഇദ്നയാ എക്കു ഖിത ഖിതം മധു ജമാഅത്തുഗെ മീഹും ഗിന ജമാഅത്തുഗെ മച്ച ഗദവെഗെം ഫാവേഹിയെ അള്ളോഹ് ഒടിഗെം വണീ ഖിത്തരിനായകുഗെ.

ഖുർആൻ ഏ ജിന്നീനായി ഇൻസീങ്കെ ജമാഅത്തുകെ മീഹുന്നേ ഉടുതക്കായി ബിമുഗെ എമ്മിഹ ഫറാത്തക്കും നുക്കുമെഗെൻ ദിയുമ ത്യബാ മീഹുണ്ണ കുളദാന വെഗെംവാ നമ ഫഹെ ത്യബാ മീഹും നുക്കുമെഗെൻ ഗൊസ്ബലാഷെ വറുഗദ ബാരക്കും മെണുവീ ത്യബാ മീഹുണ്ണക്ക നുണുക്കുമെവേ നെത്തെ فَبِأَيِّ آلَاءِ رَبِّكُمَا تُكَذِّبَانِ اے جِنِّي نَائِ إِنْسِي نَيْوِ فَهَ تِيَ دِبَا مِيْهُنْ دُگُكُو إِنْكَارُ كُرَنِي تِيَ دِبَا مِيْهُنْگِ وَرِ رَسْكَلَانْگِ نِعْمَتَّكُ گِتَرَيْنْ كُنْ نِعْمَتَكَنْ هَيَّ يُرْسَلُ

കളിത ഇഫത്തരി ഹൂറുൽ ഐനും എ സുവറുഗെ തകുഗാവേ എവരെങ്കെ കുറി ഇൻസിയക്കുവെസ് അതി ജിന്നിയക്കുവെസ് എ കമ്പലുങ്ക ബീഹിഫയ നുവേ.

ഫിയത ദമാലാഗെന്നായി അതി ഫിയത ലപ്പാലാഗെൻ എവരെങ്കെ മതീഗ ഉദുഹി ഉളെ ദൂണിതക എവരെൻ നുബലനീ ഹെയ്യെ റഹ്മാനുവന്ത റസ്കലാങ്കെ മെനുവി എ തകെതി വെട്ടുണ നുദീ നുഹിഫഹട്ടവത്തെ ഹമ കഷവറും എ കലാങ്കെയി ഹുരിഹാ എച്ചെ മൊള ബല്ലവാ ഒടിഗെംവാ റസ്കലാങ്കെ.

0: ഇസ്ലാഹുവാങ്ങേതേനം
1: ശബാബക ഖബ്ല ഹറമിക
2: മസ്കുളിവും ഗഖുരിങ് ജുവാങ് ഖം ഗഫാദ ഹയഗതുഗ ലിബിഗന്നാഷ്
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു ദീനുഗടുഗ എമ്മെ ഹാലൊബ്ബെതി എഹുന്തിരണ വര ഉഫാവരി ബറകാത്തിരി ദുഹാകൻ ഇദെമു മിഗടി ഗാമെ ബത്തുൽ കൊല്ലി ആൾകണ്ട സീമാപ്തലഹിം